പ്രേമ സ്വർഗേ ഹൃദ കലാവ ആദര തേതു മല്ലാരാൻ ഹത്മതി മലേ ഹയവനി പെത്താറ ആദര മാൽക്കി നിതിവലിൻ മാൽദിയ ഇസ്സ തിത്ത കോപി കോപ്പയ ഗിംഹാന ഇരവകേ സുദുലിനൻ കമിസയ പലവനി ഹിമ വകേ സ്വർഗേ വെട്ടമായി മലങ്ങ പായ തബന്ന ഒന്ന് മെന്ന തിയാന ഇന്നവ പ്രിയാദരിയ അറ്റ മിതുലു വേലെന തരമ സീതല കുട്ടിയക്ക് സിരഗതവ ഇന്നവ ശതവർഷ ഗാനക് സീത കാലക്ക് ഇന്നല ഹദവത കാൽഗഹില വകേ ദിവാര കീയക് ഗെവുനത് കമക്ന ഋതു കീയക് ആവത് കമക്ന മം പൊണ്ടക് വത്തരഹ ന പ്രിയാദരിയ നുമേന ബവട പുറുന്തു ഇനം കാൽപയക് വുനത് ഇന്ന പുലുവ മേ സേരോമ ഹുദകലാവ മേ സേരോമ ഹുദകലാവ നുമേ കഹാദുവകട യാതായി വസന്ത കാലെ പരദ്ദന്ന ബൽമകട യാതായി സിയോലങ്ക കുടുപട്ടം വെന വലന്ത ഗനീമകട യാതായി ബാഗദാവിട നപുരുണത് പ്രിയാദരിയ എകമക വതാവക് മഗേ എസ് കിയവാഗന്ന ഏസ് വലൈസ് തിയ വെനാനുമ ദക്കമ ഓ ഏസ് വലൈസ് തിയ വെനാനുമവ ദക്കമ ഏനി സമട മാവ ഹോയാഗന്ന ഹോയാഗത്തമ തരഹ നതിവ തദ കരല പദാഗന്ന അന്തിമട ആദരേ പൊഡ്ഡുകുത് ദെന്ന ഉന്നഹും മല് എംബ്രോയ്ഡർ കല ആദര ബ്ലാങ്കറ്റുവക എത്തും ഗന്ന അനേ പ്രിയാദരിയ മാവ ഹോയാഗന്ന സ്വർഗേ വെട്ട മായ്മ പെനല എന്ന മകേ മന്ദസ്മിതേ പാരാദീസേട്ട് എന്ന അനേ പ്രിയാദരിയ മാവ ഹോയാഗന്ന സ്വർഗേ വെട്ട മായ്മ പെനല എന്ന മന്ദസ്മിത പാരാദീസേട്ട് എന്ന ജനനി ഭവന്തികാ.